പിഞ്ചല്ല സമസിപ്പാറ. ആയത് നമ്പർ 104. സൂറേ ബനി ഇസ്രായേൽ പിഞ്ചല്ല സമസിപ്പാറ ആയത് നമ്പർ 104. اللهم صل

സൂറെ ബനി ഇസ്രായേൽ പിൻസല്ല സമസിപാറ ആയത് നമ്പർ 104 ഉസ്ദീ സേന അല്ലാ ജില്ലിഷാനുഹു പർമായി വഖുർആനൻ ഫറഖ്നാഹു ഔ ഖുർആനി കരീം ഫറഖ്നാഹു തക്സീം കളേ മുങ്ക ലിതഖറഅഹു അലന്നാസി പഹിസു കി ദപാരദദി ച ഉൽവലി തപഖൽ കോ ബാന്ദി ദ ഖുർആൻ അലാ മുക്സിൻ പദമ ദമ ബാന്ദി

ചിവർ ക്ലേശവേലം മിൻ കബലി മഖ്കിദദീന ഇദാ യുത്ലാ കലച് ഉലുസ്തരിശിദാ ഖുർആൻ അലൈഹിം അഗൈത യഖിറൂന ലിൽ അദ്ഖാനി നുപ്രിയുസ് യഗൈ പസ്നുഖ് പലോബാൻദി യാപ മഖുനുഖ് പലോബാൻദി സുജ്